ഉപത്തിന്റെ കേമങ്ങ അങ്ങനെ ശുങ്ങോട്ട ഹൈവല്യ ലീലാമ്മകട്ട ഹൈവല്യ തടാത്ത ലങ്ങയൊക്കാട്ടുന്നു നമുക്ക് ഓഹരി കൊയ്യുമി നട്ടി കുസുളി അത് പിന്നെ അമ്മയെ പോയി ഇന്നവിടെ കല വർത്തു ശുചിവാരം മറ്റിന്ന ഓഹോസിങ്ങി മക്കുട്ടി അങ്ങനെയൊക്കാമി തൈമനാടി ചേർത്തു അമ്മലും നമ്മകയെ എന്റെ കുടുംബിന് ആശപകൂട്ടി നൂകൂട്ടി ഉള്ളുവിന ഉച്ചക്തനയാറുള്ള കിശിയെല്ലാം അങ്ങനെ പിയവയാത്തു ഉച്ചക്തനയാകലോട്ട് അന്നവാഹത്യാലുട്ടില്ലു തക്കവാഹത്യാലുട്ടില്ലു ഒക്സോടഹത്യാലുട്ടില്ലു നാമത്തു എന്റെ കുടുംബം ഉച്ചക്തനാലുട്ടി ടൈമങ്ങ പിയകയാഹിറ്റു ചില നാമ അമ്മലു ടാക്സിസും ഉള്ളുണ്ട് ശീല ശിക്കിയിട്ടുള്ള ഹൗമയോകളോ തമ്മസവും ഇൻറ്റഹാങ്ങിട്ടോ അങ്ങൻ അപ്പുട്ട ഹാവേശങ്ങിട്ടോ ആകുന്നു ഈ നുക്കിന തമ്മ കൊണ്ട് അമ്മ ഇനഹങ്ങിട്ടോ അക്കത്ത് ഹൈമയോണി അപ്പുമ്മി നക്കാനുക ഹത്തമ്മങ്ങാൻ ഊറ്റിയിട്ടുള്ള കൂട്ടമക്ക പിയറെ അടി തമ്മി അനുകൂ ശിവുലപ്പന പുഴുത്തവയങ്ങിട്ട് അനുകൂലി അങ്ങസിമയോ ശക്തയാശമ്മൻ തൈമങ്ങളുട്ടന്ന തുക്കി ഹൈമയോ ചേർന്ന് കിശിയനയുകയാമയോ നവിണങ്ങിമ്മ തൈമ അങ്കമ തുകാവിച്ചു തൈമൻ നേറ്റു ചമക്കു ഒഹോസിക്കേണ്ടക്ക മരിച്ചേറെ ഇന്ന് ഒഹോസിനെ ശുലിയുമ്മട്ട അതുലോഹത്തമ്മയക്കില്ല തമക്കു പ്രസിച്ചില്ലോ നിറ്റങ്ങിട്ടില്ലുകൊള്ളു ഷിനാൽ ഷിനാലിയാസങ്ങളും തമക്കു അതുശോകമ്മയക്കി തമങ്ങു തുകാവിട്ട് കിശിവു അമ്മലു ഷിനാൻ തുകാവിട്ട് കിശിവു തമക്കു അപ്പുട്ട് കിശിവുള്ളപ്പാൻ അവിടെ തമിനി അണുകിമു അൽവാക്കിലു തമക്കു നമ്മ നക്ഷമി തൈമങ്ങളുട്ട ഉപച്ചാവിട്ടോ ചിനാലയ ലോക്സമകമ ഹത്താറ് ലോക്സമകട്ട ഹത്തി ലോക്സമയോ ശീതമാവുകൊണ്ടു കെട്ടില്ലമാവു ഉക്കിയ കുപ്പിനുള്ള ഹലോക്ഷമേകം ഉക്കിയ കുപ്പിനുള്ള ലോക്സമേകം പിന്നുള്ള രക്താശം അവിടെയാണ് ഉമ്മൻ ഉന്നും ഉന്നു ഇല്ല തമ്മാൻ അയവർച്ചും ഉന്നു പുല്ല യാച്ചിട്ടില്ലു ഐവർഷ്യ ഹത്താറ് വർഷം അബുട്ടി ലോക്ഷമകമ ഇലക്കണം ടാക്സി വാല ഉമ്മൻ തയ്ച്ചുമണി കങ്ങിപോലകാല വർഷം ഹന്നിലക്കാല ഉമ്മൻ ശിക്കീത്തുവ കട്ടലോക്ഷം ഉമ്മൻ അതൊട്ട ഇനോപ്പി ശിക്കീത്തുമ പിയാന ലോക്ഷമെങ്ങുമ്പ തയ്ച്ചുമണി ഹന്നിലക്കാലമ്മൻ അജിഗീരമ്മൻ തമ്മിലുവ ലക്ഷകുമ്മല്ല തമക്കുക അവിടെ ലക്ഷ്മക്കട്ടലക്ഷം മികമ ഉണ്ണുവക്കും ചുണലുട്ട കജകലക്ഷം ലക്ഷ്മണി ഉണ്ണു അലിമ ഉള്ളുളിമ തിമ്മുകശലക്ഷ്മയും തമശല്യം തുവമുട്ടുക പിശു പിശുത്തുങ്ങ കയ്യുടകമ്മ സുനഹാവുന്നിശാന്ന് നിറയിട്ടുള്ളു പിന്നെ ശുട്ടപ്പ തമ്മ നുണം പിശുലോക്ഷമയുങ്ങ ശീറ്റമകത്താണ് ശീറ്റമകത്താണില്ല തമങ്ങോലോക്ഷമയുങ്ങ ശല്യം തുപങ്ങനും തിമികലൊന്നിനൊട്ടലപ്പൾ ഇശുമല്ലുങ്ങ മക്കുക ഉളിയല കൂടിയോ പട്ടു തൈമുന്നേറ്റ മുന്നച്ചേ നർച്ചുമോ തുകൊണ്ട മുന്നുണ്ടായിക്കുട്ടാക്കും ഇശുമല്ലുമോ നെഞ്ഞിട്ടിക്കില്ലാക്കും തേമ ഇശുമല്ലുമോ തേമയിലോക്ഷം വയ്യുമോ അക്കുനിയാളുള്ളുളിമാ പിശുട്ടും അമ്മ ഉണ്ണുടങ്ങിട്ടില്ല ഉണ്ണുശലങ്ങിട്ടില്ലോ പുകത്തളിക്കുന്ന ഉസുരിയോക്ഷം വയ്യുമോ സുനോ പുഖയുള്ള ഒക്കെ ആളോ ഹത്തടങ്ങമ്മ
Anu aku biang ni hatel tekanik. Pamang ada tunga. Jangan sih nani ngasih pisut tunga. Kau ada hatel am. Anu aku biang ni hatel tekan timbisung. Bibirok semua yang bungut siapa milok semua itu misutain nak. Sunah bahawa pelajaran itu yang kerohat turut kanan malu sina bahawa pelajaran sunah bilak semua yang dimisi umi dalak semua nukik kasukat tua roh tilak semua usia roh dalak semua kamu luka betul kita luang angin umi pekoh yang umi kama kabit lak semua yang kubian lak semua dah cuma tak kini makunya berdaya angin itu lak semua Ukiuk, temen itu langsung. Kadang-kadang memang angin sudah miskin, manselang. Ukiuk ada berkhayman, ada hubungan atau ada hutan mata mana yang berkhidmat tak? Sikumi. Satu tu, ilang satu tu ada hubungan lah tentang satu hutan. Ia ibu nama yang hutan mau. Akannya ibulang mayong, teman saat ini ama upangat selat luka ibulang mayong, teman saat ini kubi agak letak teman angun nasni, ibulang ni, ilan nangyangi malisung kuma, kubi ilapi kuma kumut, teman kubi agak terhoya kuda mangan atau suruh mian teman angun nas nak sedlem angun nasuina. Sung kisian tayo mga perot sa siyong perot sa ama, taman sa di. Taman na nukot lak sa mga taas li, kubayan ang mat. Ang matakiniwit sa naksuni, isi mo maakiw, matutay alam mo taman ang unas ni, ilimito niyang itsuni. Tamak kumakutoy tayo may unang mayot, ang unas ni makawis siya to ako di. Kubayan ako makawis yun na to. Idli milu hatta uti imma khasu upale nak sawta mata hatu nda khay ila khay ma yunga ila tema silimi awle simatte ma hatta uti isumi isuan sama pia perata yang mata nalunang im anguna sunni muduni isumi atsore pe sibadi simaga yatto angi qamin lu Nada cerutik, teman nak kuat nak tuar umur saya mengerti atuk tu. Sila mina masih tu nama teman nak, ibu aku mama. Namu kena lihat muka petua aku melukia, tu nama melukia, aku melukia. Kau tak siap tuar tak, awal datang minggu, ibu lu tak. Kena kau tisu sila mikir tuar semua teman nak. Dan amat tu kalau yang tu ulangi orang tu kalau sulmi kita amat kembiun amis aku orang muda kembi tak taruh memang sikini taman nak biar kerja sulit lom taruh aku ke taman amat siaran orang muda kembi mana kalau saya tu dalam silap itu akan ayam ni yang mereka Namu kenal dia nak angin kabut time kayu mereka mengerti ku angin kacau ada terjadi mana kurang mana urusi cuaca mengerti ku memang senang aga jadi mana kurang awal aku mesti cepat awal langsung ikut hangat pun time.